0: ഇടയിലൊക്കെ പാട്ട് പോരാ. കുഞ്ചൻ കെട്ടിന് പോയില്ല ഞാൻ അപ്പാൻ വന്നില്ല.
1: ജിത്ര സംസാരം പോലെ അല്ല വിധി രാജ കൂടുതലൊക്കെ ധാരണ്ട്.
0: ഓഹോ അനുമതി മോരാ കേട്ടി ഖസ്തി ഹോ ഖസ്തി മേർക്കി ഹോ.